ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 2ാം തീയതി, വെള്ളിയാഴ്ച. ആരോഗ്യരംഗം, അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടുന്ന എം വി കമോട്ട ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ രാവിലെ 8:30. എം വി സ്ട്രെയിറ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി ജോളി പോയി അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരും. ശ്രീ വിജയപുരത്തേക്കുള്ള ഇതേ യാത്രാ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം ഇ റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 3:30. എം ഇ കമോട്ട നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. വൈകുന്നേരം 4:30 യാത്രാ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര. എം ഇ സ്ട്രെയിറ്റ് ഐലൻഡ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. 20-ാം തീയതി അതായത് ഞായറാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു. നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത്

ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിൽ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദം നേടിയവർക്കും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 40 വയസ്സിൽ കൂടാൻ പാടില്ല. ശ്രീ വിജയപുരം മുനിസിപ്പൽ പരിധിക്കുള്ളിൽ താമസിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഈ നിയമനം തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: ആരോഗ്യരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: ആരോഗ്യരംഗം

0: ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത നായർ സംസാരിക്കുന്നു.
1: നമ്മുടെ ശ്വാസകോശത്തിന് പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഈ പ്ലൂറയ്ക്ക് രണ്ട് പാളികളുണ്ട്, വിസ്രൽ പ്ലൂറ, പെറൈറ്റൽ പ്ലൂറ. ഈ പാളികളുടെ ഇടയിൽ സാധാരണ രീതിയിൽ ഒരു 10 to 15 mL വരെ നീര് ഉണ്ടാവാറുണ്ട്. ഈ നീര് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കും. എന്നാൽ ഇതിൽ കൂടുതൽ നീരുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിന് ബാധിക്കും. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്ലൂറൽ എഫ്യൂഷൻ ഏത് പ്രായത്തിലും ഉണ്ടാവാം. കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവരിൽ വരെ ഈ ഒരവസ്ഥ ഉണ്ടാകാം. പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ശ്വാസകോശത്തിൻ്റെ അകത്തുള്ള രോഗങ്ങൾ കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ ഒന്ന്, രണ്ടാമത്തെ ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള രോഗങ്ങൾ കാരണം. ശ്വാസകോശത്തിൻ്റെ അകത്തുള്ള രോഗങ്ങളിൽ പ്രധാനമായി കാണുന്നതാണ് ന്യൂമോണിയ, ടിബി, ക്യാൻസർ എന്നിവ. ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള രോഗങ്ങൾ പ്രധാനമായിട്ട് ഹാർട്ട് ഫെയിലിയർ, കിഡ്നിയുടെ അസുഖം, കരളയുടെ അസുഖം, ആൽബുമിൻ്റെ കുറവ്. ഈ കാരണങ്ങൾ

കൊണ്ട് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകാം. ഇനി പ്ലൂറൽ എഫ്യൂഷന്റെ ലക്ഷണങ്ങൾ എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നതുകൊണ്ട് പ്രധാന ലക്ഷണം ശ്വാസം മുട്ടൽ അഥവാ കിതപ്പാണ്. ഇതുകൂടാതെ വിട്ടുമാറാത്ത ചുമ, നെഞ്ചുവേദന, പനി, കഫക്കെട്ട് എന്നീ ലക്ഷണങ്ങൾ വരാം. ടിബിയോ ക്യാൻസറോ കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ വിശപ്പില്ലായ്മ, തൂക്കം കുറവ്, അമിതമായ ക്ഷീണം എന്നീ ലക്ഷണങ്ങളും കൂടെ കാണാം. ഹാർട്ടോ ലിവറോ കിഡ്നിയുടെ തകരാർ മൂലം ഉണ്ടാവുന്ന പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ മുഖത്തോ കാലോ നീർക്കെട്ടും ഉണ്ടാവാൻ സാധിക്കും. ഇനി നമുക്ക് പ്ലൂറൽ എഫ്യൂഷൻ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ഈ ലക്ഷണങ്ങൾ കാരണം രോഗി വരികയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് കൂടാതെ ഒരു ചെസ്റ്റ് എക്സ്റേയും കൂടെ എടുക്കേണ്ടതാണ്. ഒരു 200 mL നീർക്കെട്ട് ഉണ്ടെങ്കിൽ അത് ചെസ്റ്റ് എക്സ്റേയിൽ തെളിഞ്ഞു വരും. ഇതുകൂടാതെ നെഞ്ചിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം. ഈ സ്കാൻ വഴി നീർക്കെട്ട് എത്രത്തോളം ഉണ്ട് എന്നൊരു രൂപം കിട്ടും. ചില രോഗികളിൽ CT സ്കാനും വേണ്ടി വരാം. അൾട്രാസൗണ്ട് സ്കാൻ വഴി നീർക്കെട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ നീഡിൽ ആം സിറിഞ്ച് വഴി എടുത്ത് അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ ഒരു പ്രൊസീജിയറിന് പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസ് എന്ന് പറയും. പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസിന് 2 ഗുണമുണ്ട്. ഒന്ന്, പ്ലൂറൽ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്നത് കൊണ്ട് രോഗിയുടെ ശ്വാസം മുട്ടൊക്കെ കുറയും. രണ്ടാമത്തത്, ഈ പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസ് കാരണം നമുക്ക് എന്തുകൊണ്ടാണ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടായേ എന്നുള്ള കാരണം കണ്ട് എത്താൻ സാധിക്കും. ഉദാഹരണത്തിന്, ന്യൂമോണിയ കൊണ്ടുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ അതിൽ കൗണ്ട് കൂടുതലായിരിക്കും. അതുപോലെ TBയോ ക്യാൻസറോ കാരണം ഉള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ അതും ഈ പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസ് കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ മറ്റുള്ള രോഗങ്ങൾ, ഹാർട്ടിന്റെ അസുഖമോ കിഡ്നിയോ ലിവറിന്റെ അസുഖം കൊണ്ടുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിലും അതും ഈ പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസ് കാരണം നമുക്ക് അത് കണ്ടെത്താൻ സാധിക്കും. ഒരു പക്ഷേ പ്ലൂറൽ ഫ്ലൂയിഡ് അനാലിസിസ് കൊണ്ട് നമുക്ക് അസുഖം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് പ്ലൂറൽ ബയോപ്സി എന്നുള്ള പ്രൊസീജിയറും കൂടെ ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ തൊറാക്കോസ്കോപ്പി വഴിയാണ് നമ്മൾ പ്ലൂറൽ ബയോപ്സി ചെയ്യുന്നത്. തൊറാക്കോസ്കോപ്പി എന്ന് പറഞ്ഞുള്ള ഇൻസ്ട്രുമെന്റ് ഇപ്പോൾ എല്ലാം മേജർ ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ലഭ്യമാണ്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് വഴി നമുക്ക് പ്ലൂറ ഡയറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അവിടുന്ന് വെള്ളം എടുത്തതിന് ശേഷം ആ പ്ലൂറയിൽ എന്തെങ്കിലും തടിപ്പോ മുഴയോ ഉണ്ടെങ്കിൽ അവിടുത്തെ ബയോപ്സി എടുത്ത് നമുക്ക് എന്തുകൊണ്ടാണ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടായത് എന്നുള്ളൊരു കാരണത്തിൽ എത്തിപ്പെടാൻ പറ്റും. പിന്നെ പ്ലൂറൽ എഫ്യൂഷന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ 2 രീതിയിലിട്ട് ചെയ്യാം. ഒന്ന്, എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിനെ ചികിത്സിക്കണം. രണ്ടാമത്തേതാണ് പ്ലൂറൽ ഫ്ലൂയിഡ് ആസ്പിറേഷൻ. ഉദാഹരണത്തിന്, ന്യൂമോണിയ കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക്കും പ്ലൂറൽ ഫ്ലൂയിഡ് ആസ്പിറേഷൻ. ഇപ്പം ബാക്ടീരിയ കാരണമാണെങ്കിൽ ആൻറ്റിബാക്ടീരിയൽ, വൈറൽ ഇൻഫെക്ഷൻ കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ ആൻറ്റിവൈറൽ, ഫംഗൽ ഇൻഫെക്ഷൻ കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ ആൻറ്റിഫംഗൽ. അതുപോലെ TB മൂലം ഉണ്ടാവുന്ന പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ആൻറ്റി TB ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അത് എല്ലായിടത്തും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. 6 TBയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ പൂർണ്ണമായിട്ട് ഭേദപ്പെടും. അതുപോലെ ക്യാൻസർ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ, ഹാർട്ടോ കിഡ്നിയോ ലിവറിൻ്റെ തകരാറ് കൊണ്ടുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ ആ രോഗത്തിനെ ചികിത്സിച്ചാൽ പ്ലൂറൽ എഫ്യൂഷൻ ഭേദപ്പെടും. രണ്ടാമത്തേതാണ് പ്ലൂറൽ ഫ്ലൂയിഡ് ആസ്പിറേഷൻ. അത് ചിലപ്പം പ്ലൂറൽ ഫ്ലൂയിഡ് മൈൽഡ് ആകാം, മോഡറേറ്റ് ആകാം, അല്ലെങ്കിൽ ഒരുപാട് എഫ്യൂഷൻ ആകാം. ഉദാഹരണത്തിന്, ന്യൂമോണിയ അല്ലെങ്കിൽ TB കാരണമുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ അത് മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നീഡിലും സിറിഞ്ചും വെച്ച് OPD പ്രൊസീജിയർ ആയിട്ട് തന്നെ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ആ വെള്ളത്തിനെ നമുക്ക് നീർക്കെട്ടിനെ മാറ്റാവുന്നതാണ്. ഒരുപക്ഷെ ക്യാൻസർ കൊണ്ടുള്ള പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ അത് മാസീവ് എഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നീഡിലും സിറിഞ്ചും വെച്ച് മാത്രമായിട്ട് നമുക്ക് മൊത്തത്തിൽ നീർക്കെട്ട് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ ICD എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നത്, ഇന്റർകോസ്റ്റൽ ട്യൂബ് ഡ്രെയിനേജ്. ഇതൊരു ട്യൂബ് ചെസ്റ്റിലിട്ടിട്ട് അതുവഴിയായിരിക്കും നമ്മൾ വെള്ളം മൊത്തം മാറ്റുന്നത്. ക്യാൻസർ കാരണം ഉണ്ടാകുന്ന നീർക്കെട്ട് ചിലപ്പം വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ റെക്കറന്റ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും. ആ ഒരു സാഹചര്യത്തിൽ ഈ ട്യൂബ് ഇട്ടതിന് ശേഷം അതുവഴി വെള്ളം മാറ്റിയതിന് ശേഷം അതുവഴി തന്നെ നമ്മൾ മെഡിസിനെ പ്ലൂറയുടെ അകത്ത് ഈ പാളികളുടെ ഇടയിൽ ഇട്ടിട്ട് ആ 2 പാളികളെ അടയ്ക്കാൻ നോക്കും. അപ്പോൾ ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും വെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രൊസീജിയറിനെ നമ്മൾ പ്ലൂറോഡെസിസ് എന്ന് പറയും. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം ആവണം എന്നില്ല. ന്യൂമോണിയ കടുത്തു പോയാൽ ചിലപ്പം പഴുപ്പായിരിക്കും ഈ പാളികളുടെ ഇടയിൽ കാണുന്നത്. നമ്മൾ എംപൈമ എന്ന് പറയും. ആ ഒരു സാഹചര്യത്തിലും നീഡിലും സിറിഞ്ചും ഉപയോഗിക്കാതെ ICD ചിലപ്പം വേണ്ടി വരാം. അതുപോലെ തന്നെ ആക്സിഡൻറ്റോ ട്രോമയോ കാരണം രക്തമായിരിക്കും ഈ പാളികളുടെ ഇടയിൽ കെട്ടുന്നത്. നമ്മൾ ഹീമോതൊറാക്സ് എന്ന് പറയും. ആ ഒരു സാഹചര്യത്തിലും ചിലപ്പോൾ ICD വേണ്ടി വരാം. അപ്പോൾ ഒരാൾ പ്ലൂറൽ എഫ്യൂഷൻ അഥവാ ശ്വാസകോശത്തിലെ നീർക്കെട്ടായിട്ട് വരിക

0: ണെങ്കിൽ അത് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും.
1: ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആരോഗ്യരംഗം.
1: ഇതോടെ ഇന്നത്തെ ആരോഗ്യരംഗം സമാപിച്ചു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സൈക്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ.എസ്. ചിത്രയും ശ്രീനിവാസും ചേർന്നാലപിച്ചതാകാം. അനിൽ പനച്ചൂരാന്റെ ഗാനരചനയ്ക്ക് മെജോ ജോസഫിന്റെ സംഗീതം.

കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ മോഹൻലാലും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാകാം ഇനി കാവാലം നാരായണ പേണിക്കരുടെ ഗാനരചനയിൽ എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

കുഞ്ഞളിയൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും സുജാത മോഹനും ആലപിച്ച ഗാനമാകാം ഇനി. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ ഗാനരചനയിൽ എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ.ആർ.